മാത്തേരുള്ള വൺ പേര് കോരികേലെത്തിന്റെ പുള്ളിയാണ് എന്നാണ് പുള്ളിയായി ബുക്കണേ കോരികേലെപ്പുന്നു വന്നത് ഏരകളെ കുത്തി ഞാനിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേണുന്നുള്ള റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.